മീഡിയം വേവ് 438.6 മീറ്റർ അഥവാ 684 കിലോ ഹെർസിൽ. ഇത് ആകാശവാണി ശ്രീ വിജയപുരം നിലയം.

ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങമാസം 8ാം തീയതി തിങ്കളാഴ്ച. മഹിളാലയം, തുടർന്ന് അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

0: ശ്രീവിജയപുരത്തുനിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം വി ജോളി ബോയ് നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ യാത്രാ ബോട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഷഹി ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 എം വി കച്ചാൽ യാത്ര ആരംഭിച്ച് തിരികെ രാവിലെ 8:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി ബംബൂക്ക നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ രാവിലെ 8:45 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി റാണി ചങ്ക നാളെ രാവിലെ 11 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഷഹി ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടരുന്ന ഇതേ യാത്രാ ബോട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചകഴിഞ്ഞ് 2:30. എം വി റാണി ലക്ഷ്മി സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 11:30 യാത്ര പുറപ്പെടും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര തുടരുന്ന ഇതേ യാത്രാ ബോട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത് വൈകുന്നേരം 3:30. നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹി ദ്വീപിലേക്ക് എം വി ബാറട്ടാങ് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി കമ്മോട്ട നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. 26-ാം തീയതി, അതായത് ബുധനാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹി ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: Some cars are designed to blend in. Others are designed to be remembered. Meet the Maruti Suzuki Fronx with powerful 1.0-liter turbo booster engine. Fronx delivers performance that matches its bold SUV-inspired design. Already trusted by more than 4 lakh proud owners across India. Fronx is now available starting at just Rs. 6.85 lakh with exciting offers available at your nearest Nexa showroom. So, why follow the road when you can lead it? Visit your nearest Nexa showroom and experience the Maruti Suzuki Fronx right now. Nexa.
2: നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറക്കടിയിലൂടെ

പകർത്തി. ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈവേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈവേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31-ന്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്രഷ്ടാക്കളെ ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്കു പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

മഹിളാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ വനിതാ സുഹൃത്തുക്കളെ, ഓണമിങ്ങ് വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓണക്കാലം കളികളുടെയും ഒപ്പം സ്ത്രീജനങ്ങളുടെയും കൂടി കാലമാകുന്നു. അടുക്കളയിലെ മിടുക്കു മാത്രമല്ല ഇത് സ്ത്രീകളുടെ എന്നു പറയാൻ കാരണം. സദ്യയൊരുക്കം മുതൽ നിലവിളക്ക് കൊളുത്തുന്നതുവരെയുള്ള ജോലികൾ സ്ത്രീകളുടേതാണ് എന്നതുമല്ല കാരണം. ഓണത്തിൻ്റെ പല മേഖലകളിലും ഇപ്പോഴും പെണ്ണോണം എന്നു പേരിട്ട് വിളിക്കാവുന്ന കാര്യങ്ങൾ ഏറെയുണ്ട്. ഓണത്തിൻ്റെ അന്ന് അടുക്കള ഡ്യൂട്ടി മാത്രമല്ല, ഓണത്തോടനുബന്ധിച്ചുള്ള തിരുവാതിരക്കളി പെൺവസന്തമാണ്. മുണ്ടും നേരിയതുമിട്ട് മുല്ലപ്പൂ ചൂടി ആഭരണങ്ങളണിഞ്ഞ് വട്ടത്തിൽ താളത്തിൽ പാടി ചുവടുവയ്ക്കുന്ന പെൺകൊടികളുടെ ചന്തം പല തറവാടുകളുടെ നടുമുറ്റങ്ങളിലും പണ്ടുകാലത്തെ ഊണക്കാഴ്ചയായിരുന്നു. ഊണ് കഴിഞ്ഞ് വെടിവട്ടം പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്കിടയിൽ ഇതും നേരം പോക്കാണ്. പൊതുവെ വീട്ടിലുള്ള കളികൾക്ക് പ്രാമുഖ്യം സ്ത്രീകൾക്കാണ്. ഊഞ്ഞാലാട്ടവും കുട്ടികൾക്കുമൊപ്പം സ്ത്രീകൾക്കുമെന്നു പറഞ്ഞാലും തെറ്റില്ല. ഊഞ്ഞാലാട്ടം മാത്രമല്ല, പണ്ടുകാലത്ത് തുമ്പിത്തുള്ളൽ എന്നൊരു ചടങ്ങുമുണ്ടായിരുന്നു. ഇതും പെൺകിടാങ്ങളുടേതു തന്നെ. ഈ ഓണാഘോഷവേളയിൽ സ്ത്രീകൾക്ക് ആരോഗ്യവും സന്തോഷവും ഉറപ്പാക്കാൻ അടുക്കളയിലെ ജോലികൾക്കൊപ്പം വിശ്രമത്തിനും നാം സമയം കണ്ടെത്തണം. ലളിതമായ മേക്കപ്പും കംഫർട്ടബിളായ വസ്ത്രങ്ങളും നാം എപ്പോഴും തിരഞ്ഞെടുക്കണം. മാനസിക ഉല്ലാസത്തിനായി ഓണക്കളികളും തിരുവാതിരക്കളിയും പോലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ജോലിഭാരം പങ്കിടാവുന്നതാണ്. അടുക്കളയിലെ മുഴുവൻ ജോലികളും ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാതെ കുടുംബാംഗങ്ങളുടെ സഹായത്താൽ ചെയ്യണം. തിരക്കിനിടയിലും ശരീരത്തിനാവശ്യമായ വിശ്രമവും വെള്ളവും ഉറപ്പാക്കണം. നമുക്ക് യോജിച്ച വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കണം. കസവ് സാരിയോ സെറ്റ് സാരിയോ ധരിക്കുമ്പോൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവ തിരഞ്ഞെടുക്കാവുന്നതാണ്. കൂടാതെ അമിതമായ മേക്കപ്പിന് പകരം ലളിതവും സ്കിൻ ഫ്രണ്ട്ലിയുമായ ശൈലി പിന്തുടരാവുന്നതാണ്. ഓണാഘോഷം സന്തോഷത്തോടെ എല്ലാവർക്കുമൊപ്പം പങ്കിടാവുന്നതാണ്. പൂക്കളമൊരുക്കലും ഓണക്കളികളും മറ്റാഘോഷ പരിപാടികളിലും സന്തോഷത്തോടെ സജീവമായി പങ്കെടുക്കുക. അങ്ങനെ കൂട്ടായ്മകൾ ആസ്വദിക്കുക. സുഹൃത്തുക്കളുമൊത്ത് ഓണപ്പാട്ടിലോ ഓണക്കളികളിലോ പങ്കുചേർന്ന് മനസ്സ് തുറന്ന് ആസ്വദിക്കുക. അങ്ങനെ ഈ ഓണക്കാലം സന്തോഷത്തിൻ്റെ കൂടി കാലമാകുന്നു.

പോകുക. അങ്ങനെ കൂട്ടായ്മകൾ ആസ്വദിക്കുക. സുഹൃത്തുക്കളുമൊത്ത് ഓണപ്പാട്ടിലോ ഓണക്കളികളിലോ പങ്കുചേർന്ന് മനസ്സ് തുറന്ന് ആസ്വദിക്കുക. അങ്ങനെ ഈ ഓണക്കാലം സന്തോഷത്തിൻ്റെ കൂടി കാലമാകുന്നു.

മുഖത്തെ കറുത്ത പാടുകൾ മാറ്റി ചർമ്മത്തിന് ഒരുപോലെ നിറം നൽകാനും ഈ ഫേസ് പാക്ക് സഹായിക്കും. ഇതിന് ഏറ്റവും മികച്ച പരിഹാരങ്ങളാണ് മഞ്ഞളും കടലമാവും തൈരുമെല്ലാം. കടലമാവ് നിങ്ങളുടെ ചർമ്മത്തിലെ അഴുക്കും അധിക എണ്ണയും നീക്കുന്നു. മഞ്ഞൾ ചർമ്മത്തിന് തിളക്കം നൽകുകയും അണുബാധകളെ തടയുകയും ചെയ്യുന്നു. തൈര് ചർമ്മത്തിന് ഈർപ്പവും മൃദുത്വവും നൽകുന്നു. ഇതിനായി 2 സ്പൂൺ കടലമാവും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1-2 സ്പൂണ് തൈരും ചേർത്ത് നന്നായി യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലും പുരട്ടാവുന്നതാണ്. ഇത് നല്ലപോലെ പിടിച്ചു കഴിയുമ്പോൾ 15 മിനിറ്റിനു ശേഷം കഴുകിക്കളയാം. ഇങ്ങനെ ആഴ്ചയിൽ 2 തവണ ചെയ്യാവുന്നതാണ്. ഇനി പപ്പായയും തേനും ചേർന്നുള്ള ഫേസ് പാക്കിനെ കുറിച്ച് നോക്കാം. മുഖത്തിൻ്റെ തിളക്കം കൂട്ടാനും ചർമ്മം മൃദുവാകാനും പപ്പായയും തേനും ചേർത്തുള്ള ഫേസ് പാക്ക് വളരെ മികച്ചതാണ്. കൂടാതെ മൃതകോശങ്ങളെ സ്വാഭാവികമായി നീക്കം ചെയ്യാനും ചർമ്മത്തിന് പെട്ടെന്ന് തിളക്കം ലഭിക്കാനും ഇത് മികച്ചതാണ്. ഇതിനായി 1/2 കപ്പ് പഴുത്ത പപ്പായ നന്നായി ഉടച്ചെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ കൂടി ചേർക്കണം. ശേഷം ഇത് മുഖത്തും കഴുത്തിലും പുരട്ടി 15 മുതൽ 20 മിനിറ്റ് വരെ ഉണങ്ങാൻ അനുവദിക്കണം. ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. ഇനി കറ്റാർ വാഴ, ചന്ദനം എന്നിവ ചേർന്ന ഫേസ് പാക്കിനെ കുറിച്ച് നോക്കാം. കറ്റാർ വാഴയും ചന്ദനപ്പൊടിയും ചേർത്തുള്ള ഫേസ് പാക്ക് ചർമ്മത്തിന് ഈർപ്പവും തിളക്കവും നൽകാൻ മികച്ചതാണ്. വെയിലേറ്റുണ്ടാകുന്ന അസ്വസ്ഥതകളും ചുവപ്പ് മാറ്റാനും ചർമ്മത്തിന് നല്ല കുളിർമയും സ്വാഭാവിക തിളക്കവും നൽകാനും ഇത് സഹായിക്കും.

കാര്യസ്ഥൻ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും പ്രീതയും തുളസിയും ചേർന്ന് ആലപിച്ച ഗാനമാണ് സുഹൃത്തുക്കൾ ഇപ്പോൾ കേട്ടത്. കൈതപ്രത്തിൻ്റെ ഗാനരചനയ്ക്ക് ബേണി ഇഗ്നീഷ്യസിൻ്റെ സംഗീതം. പ്രിയ വനിതാ സുഹൃത്തുക്കളെ, മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഓണം. പൂക്കളവും മാവേലി തമ്പുരാന്റെ വരവും മാത്രമല്ല ഓണത്തിൻ്റെ പ്രധാന ആകർഷണം, നാവിൽ കൊതിയൂറുന്ന ഓണസദ്യയും കൂടിയാണ്. സദ്യയുടെ അവസാന പടിയായ പായസമില്ലാതെ മലയാളികൾക്ക് ഒരു ഓണാഘോഷവും പൂർണ്ണമാകില്ല. പാൽപ്പായസം, അടപ്രഥമൻ, പരിപ്പ് പായസം തുടങ്ങി പലതരം പരമ്പരാഗത പായസങ്ങൾ എല്ലാ വർഷവും ഓണസദ്യയെ ധന്യമാക്കാറുണ്ട്. പരമ്പരാഗത ശൈലികൾ

ഒപ്പം പുതിയ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ സദ്യയുടെ മനോഹാരിത ഇരട്ടിയാകുന്നു. എന്നാൽ പതിവ് രുചികളിൽ നിന്ന് മാറി ഓണം കുറച്ചുകൂടി സ്പെഷ്യലാകാൻ ആഗ്രഹിക്കുന്നവർക്കായി ചില പുതിയ പായസക്കൂട്ടുകൾ എന്തൊക്കെയെന്ന് നോക്കാം. അവൽ പായസം. പാലടയുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന അവൽ പായസം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് കേൾക്കാം. തയ്യാറാക്കുന്നതിനാവശ്യമായ ചേരുവകൾ: അവൽ 1 കപ്പ്, പാല് 4 കപ്പ്, പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര 1 കപ്പ്, നെയ്യ് 2 ടേബിൾസ്പൂൺ, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ആവശ്യത്തിന്, ഏലയ്ക്കാപ്പൊടി 1 ചെറിയ സ്പൂണ്. ഇനി തയ്യാറാക്കുന്ന വിധത്തെക്കുറിച്ച് കേൾക്കാം. ഒരു പാനിൽ നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് മാറ്റിവെക്കുക. അതേ പാനിൽ അല്പം കൂടി നെയ്യൊഴിച്ച് എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് അവൽ ചെറുതായി വറുത്തെടുക്കണം. വറുത്തെടുത്ത അവലിലേക്ക് 4 കപ്പ് പാലൊഴിച്ച് നന്നായി തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചു വച്ച് കുറച്ചുനേരം കൂടി വേവിക്കണം. പാല് തിളച്ച് അവല് വെന്തു കഴിയുമ്പോൾ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാവുന്നതാണ്. അങ്ങനെ നന്നായി തിളച്ച് ചേരുവകൾ ചേർന്ന് പായസം കുറുകി വരുമ്പോൾ 1 ചെറിയ സ്പൂൺ ഏലയ്ക്കാപ്പൊടിയും വറുത്തുവച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ രുചികരമായ രീതിയിൽ അവൽ പായസം തയ്യാറാക്കാം. ഇനി പൈനാപ്പിൾ പായസം. തയ്യാറാക്കുന്നതിനാവശ്യമായ ചേരുവകൾ: പൈനാപ്പിൾ 2 കപ്പ്,

പൈനാപ്പിൾ കഷ്ണങ്ങൾ ചേർക്കാവുന്നതാണ്. ഇത് നന്നായി ഇളക്കണം. പൈനാപ്പിൾ കഷ്ണങ്ങൾ നന്നായി ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കണം. ശർക്കരയും പൈനാപ്പിളും നന്നായി ഒന്ന് ചേർന്നു വരുമ്പോൾ വെള്ളത്തിൽ കുതിർത്തു വച്ചിരിക്കുന്ന ചൗവരി ഇതിലേക്ക് ചേർക്കണം. ശേഷം കുറച്ചു നേരം തീ കുറച്ചു വച്ച് ഇവ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഒന്ന് കുറുകി വരുമ്പോഴേക്കും എടുത്തു വച്ചിരിക്കുന്ന 2/2 പാലൊഴിച്ച് നന്നായി വേവിക്കണം. കുറുകി വരുമ്പോൾ കണ്ടൻസ് മിൽക്ക് ചേർക്കാവുന്നതാണ്. തീ കുറച്ച ശേഷം കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് തിളപ്പിക്കാതെ ചൂടാക്കണം. ഇതിലേക്ക് ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ചുക്കുപൊടിയും വാനില എസൻസും ചേർത്തിളക്കി അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇത് കഴിഞ്ഞ് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് അലങ്കരിക്കാവുന്നതാണ്.

ബോംബെ മാർച്ച് 12 എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും കൂട്ടരും ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇതോടെ ഇന്നത്തെ മഹിളാലയം സമാപിച്ചു. ഇന്നത്തെ മലയാളം പരിപാടി ഇതോടെ പൂർണ്ണമാകുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. മലയാളം പരിപാടി ഇന്ന് ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജെ.ആർ.

സെപ്നൻ കേറി കചാൽ തേർസ ചാര കാർണികുബാർ ദലിഡിൽ അണ്ടമാൻ അൻ മിൻ എൽ തലകരണ ജുശ്രീ വിജയപുരം. എമി ക്യാമ്പിൽ ബി ചുനൻകേറി ത ക്യാമ്പിൽ ബി ഇഭുരേജ് ഇ തമാജുത്ര കഴിഞ്ഞോ തെബുഹി നലഗ്ഞ ഹെഡുവാഫ് ഞാവാൻ മിൻ ഇപ്തനെട്ടനായ സാറ്റ് അലാങ്ങ ചിങ്ങേൻ ഇ ദഹവര കഴിഞ്ഞോ തെബുഹി നറാങ് ക്യാമ്പിൽ ബി സിഗ്നൻകേറി അൻ മിൻ എൽ തലകരണ ജുശ്രീ വിജയപുരം അനുനുന്നേ മിൻകാത്തലോൻ ഹി ഇങ്ങിലാഹാര. Your islands, your story, our pride. Ngampanam hi.